സ്വതന്ത്ര സുഹൃത്തിലെ സന്തകവി തുളസിദാസ് രചിത ശ്രീരാമചരിത മാനസം. ആകാശവാണി രോമപൂർ ബർത്തമാൻ സ്വതന്ത്ര ഗോട്ടെ ദശഭക്തി കൈ മുഹമ്മദ് അബിപ്യ സാധ്യമാണ്.